0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് voicesofradio.org ഇന്നത്തെ തലമുറയുടെ ശബ്ദം.
1: Nosotros compartimos un mismo deseo. Quisimos servir y representar a nuestro país y proteger lo que amamos.